0: പുല്ലാതെ പെണ്ണപ്പ.
1: അൻപുള്ള അപ്പ
0: എന്നപ്പ
1: ഉങ്കൾ കാതൽ കഥയെ കേട്ടാൽ തപ്പ.
0: അപ്പ